0: തമിഴ് താരം ധനുഷിന്റെ കൊലവരി ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് സൌദിയിലുള്ള ഫായിസ് ചൌധരിയുടെ ചെവിയിലെത്തിയത് യൂട്യൂബിലൂടെയാണ്. സൌദിയിലെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ ഫായിസ് കൊലവരിക്ക് അറബിക് ഭാഷ നൽകി. ഐ ആം സോറി എന്ന തന്റെ ടെലിവിഷൻ ഷോയിലെ ക്ലിപ്പിംഗുകൾ ഉപയോഗിച്ചാണ് ഫായിസ് പുതിയ ഗാനം ഒരുക്കിയിരിക്കുന്നത്. അറബിക് സ്പോൺസർമാരെ എപ്പോഴും വലയ്ക്കുന്ന വിദേശ തൊഴിലാളികളെയാണ് കൊലവരിയിലൂടെ ഇദ്ദേഹം പരിഹസിക്കുന്നത്. എല്ലാ പ്രവാസികൾക്കും എളുപ്പം മനസ്സിലാകുന്ന ചില അറബി, ഹിന്ദി, ഉർദു വാക്കുകൾ തെരഞ്ഞെടുത്താണ് ഫായിസ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബികൾക്കും ഈ വരികൾ ആസ്വദിക്കാനാവുന്നുണ്ട്.
1: സോ ഐ ഹാവ് ചൂസൺ വെരി സിംപിൾ ആൻഡ് ഈസി വേർഡ്സ് ഫോർ ദിസ് സോങ് ആൻഡ് ട്രൈങ് ടു ലെറ്റ് എവരി വൺ ഹിയർ ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി. And this is what's actually happening, that everyone, all the nationalities are listening to it and liking it. I would like to thank everyone for liking it.
0: സൗദി ആക്ടിംഗ് അക്കാദമിയിൽ നിന്നും ബിരുദമെടുത്ത ഫായിസ് ചൌധരി ഇതിനോടകം നിരവധി ടെലിവിഷൻ പരിപാടികളിൽ മുഖം കാണിച്ചു കഴിഞ്ഞു. അഭിനയവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇദ്ദേഹത്തിന്റെ പദ്ധതി. ഫായിസ് മുഖ്യവേഷത്തിലെത്തുന്ന സൗദി ചിത്രം അടുത്ത വർഷം പുറത്തിറങ്ങും. അതിനിടയിൽ അറബി കൊലവരി വഴി ഇന്ത്യയിൽ നിന്നും യൂട്യൂബിലൂടെ കിട്ടുന്ന സ്നേഹം ആസ്വദിക്കുകയാണ് ഫായിസ്. നദീറാജ്മൽ, ഇന്ത്യ വിഷൻ, ദുബായ്.

0: ഇതാണുള്ള കാര്യം. സംഭവം മനസ്സിലായി. വണ്ടി റെഡി ആക്കിണ്ട്, നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ,
1: എന്താ

ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇത് വരുന്നത് വരെ ചോമച്ചിട്ടും തീരെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന മഹാനായ ഉൾ ഫാറൂഖ് തങ്ങളുടെ കറാമത്ത് കൊണ്ടാണ് ഞാൻ ടോച്ചയിലൂടെ പാടുന്നത്. കുറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു മഹാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അവരുടെ ബർക്കത്തും നമ്മുടെ ദുനിയാവും